അറിന്തിട വെളിച്ചം താരുമാവിയാനവരേ. വേദവസനമാ പുരിന്ത് കൊണ്ട് വിളക്കങ്ങളെ അറിന്തിട

में राजा मैं तू दिखण में ഉമ്മൽമാരണമേറിയ വളരശൂരബദലൂരബദലൂയ നന്ദി സെലുത്തുറോം ആണ്ടവരെ നന്ദി സെലുത്തുറോം നന്ദി സെലുത്തുറോം ശ്രീകരബശൂരബദലൂരബദലൂരബദലീല നന്ദി സെലുത്തുറോം കത്താവിന്ത പുതിയ മാതത്തിൽ 22ാം തീയതി വരെ നടത്തി വന്ന തിരുവനക്ക് നന്ദി സെലുത്തുറോം കോടി കോടി നന്ദികളും സ്തോത്രങ്ങളും തുതികളും செலுத்தி பர்வத்தின் தேவனை மகிமைப்படுத்துகிறோம்.